88.9 വിൻ എഫ് എം മലയാള ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകകപ്പ് മത്സരങ്ങളെല്ലാം വളരെ തകൃതിയായിട്ട് വളരെ മനോഹരമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു മത്സരം ഇന്നലെ കാണാൻ സാധിച്ചതിൽ ഈ കാനഡയും ഖത്തറും തമ്മിലൊരു മത്സരം കണ്ടു. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വൺ സൈഡ് മാച്ച് തന്നെയായിരുന്നു. പക്ഷെ അത് ഒരു ചരിത്ര മത്സരമായി മാറി. കൂടാതെ അതൊരു ഹൃദയഭംഗമായിട്ടുള്ളൊരു കാഴ്ച കൂടി കാണാൻ ലോകത്തെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആരാധകർക്ക് കാണാൻ സാധിച്ചു. അതിലെ മങ്ങലേൽപ്പിച്ച ഒരു സംഭവം കോനയുടെ ഗുരുതരമായിട്ടുള്ള പരിക്കാണ്. കാനഡയെ സംബന്ധിച്ചിടത്തോളം അതൊരു ചരിത്ര നിമിഷമായിരുന്നു ആ മത്സരം. ഖത്തറിനെതിരായിട്ടുള്ള മത്സരം കാനഡ 6-0 എന്ന വമ്പൻ സ്കോറിന് തന്നെ കാനഡയെ തകർത്തു. ഇതോടെ പുരുഷ വിഭാഗത്തിലെ ഫിഫ ലോകകപ്പ് ചരിത്രത്തിൽ കാനഡയുടെ ആദ്യത്തെ ലോകകപ്പ് വിജയമെന്ന നേട്ടം സ്വന്തമായി. മത്സരത്തിലെ ഒരു പ്രധാന സംഭവങ്ങൾ നോക്കുമ്പോൾ കാനഡയുടെ സൂപ്പർ താരം ജൊനാഥൻ ഡേവിഡ് ഹാട്രിക് നേടി മത്സരത്തിലെ താരമായി എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയൊരു സവിശേഷത. മറ്റു ഗോളുകൾ നേടിയത് സൈലർ ലാറിൻ, നാഥൻ സലീബ എന്നിവരും പിന്നെ ഖത്തറിൻ്റെ ഒരു സെൽഫ് ഗോളുമായിരുന്നു. അങ്ങനെയാണ് 6 ഗോളുകൾ ആയത്. ഈ വിജയത്തോടെ കാനഡ ഗ്രൂപ്പ് ബിയിൽ മുന്നിലെത്തി പ്രീ ക്വാർട്ടർ സാധ്യതകൾ വർദ്ധിപ്പിച്ചു. ഒരു ദുഃഖവാർത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം നിലകണ്ട പരിക്ക് തന്നെയാണ്. മിഡ്ഫീൽഡർ ഇസ്മയിൽ ഖോനെ ഖത്തർ താരം ആസിം മെഡീബോ നടത്തിയ ടാക്കിളിൽ ഗുരുതരമായി ആ ടാക്കിളിൽ പരിക്കേറ്റു എന്നുള്ളതാണ്. ഖോനയുടെ കാലിൻ്റെ എല്ല് ഒടിഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. ശസ്ത്രക്രിയ ആവശ്യമായതിനാൽ ലോകകപ്പിൻ്റെ ശേഷിക്കുന്ന മത്സരങ്ങൾ നഷ്ടമാകാൻ സാധ്യതയുണ്ട്. ആദ്യം മഞ്ഞക്കാർഡ് നൽകിയിരുന്നെങ്കിലും വീഡിയോ പരിശോധനയ്ക്ക് ശേഷം മദീബോയ്ക്ക് ചുവപ്പ് കാർഡ് നൽകി പുറത്താക്കിയെന്നുള്ളതാണ്. കാനഡൻ ടീമിൻ്റെ പ്രതികരണം, പരിശീലകൻ ജെസ്സി മാർഷ് പറഞ്ഞത്, ചരിത്ര വിജയം നേടിയ സന്തോഷത്തിനിടയിലും സഹതാരത്തിൻ്റെ ഗുരുതര പരിക്ക് ഞങ്ങളെ മാനസികമായി ബാധിച്ചു എന്നുള്ളതാണ്. കളിക്കാരും കോനയുടെ അവസ്ഥയെക്കുറിച്ചുള്ള ആശങ്ക മൂലം വിജയാഘോഷം പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിഞ്ഞില്ലെന്ന് വ്യക്തമാക്കിയത്. ചുരുക്കത്തിൽ കാനഡയുടെ ആദ്യ ലോകകപ്പ് വിജയം ജൊനാഥിൻ്റെ ഡേവിഡിൻ്റെ ഹാട്രിക്, ഖത്തറിൻ്റെ 2 ചുവപ്പ് കാർഡുകൾ, ഇസ്മയിൽ ഖോനയുടെ ഗുരുതര പരിക്ക്, ചരിത്ര വിജയത്തിൻ്റെ മങ്ങലേൽപ്പിച്ച ദാരുണ സംഭവം, ഇതൊക്കെയാണ് ചുരുക്കത്തിൽ ആ കളിയിൽ ഉണ്ടായത്. കാനഡയ്ക്ക് ഇത് അഭിമാനത്തിൻ്റെയും